0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. മതമൈത്രിയും ലോകസമാധാനവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുവാൻ പോകുന്നത്. വിവിധ മതവിശ്വാസങ്ങൾ പേറുന്ന മനുഷ്യരുടെ പരസ്പര സഹകരണം ലോകത്തിന് സമാധാനമുണ്ടാകുവാൻ കാരണമാകുമോ? എന്തുകൊണ്ട് മനുഷ്യർ മതങ്ങൾക്കപ്പുറം സ്നേഹിക്കണം? ഇങ്ങനെയുള്ള ചിന്തകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. മതവും ആക്രമണങ്ങളും. 2001 സെപ്റ്റംബർ 11 ലോകചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിനമായി മാറിയിരുന്നു. മതവിശ്വാസങ്ങൾ ചിലപ്പോഴെങ്കിലും അക്രമങ്ങൾക്ക് വഴിവെക്കുമെന്ന ഒരു ചിന്ത ചിലരിലെങ്കിലും ഉളവാക്കാൻ അന്നത്തെ ഒരു ആക്രമണം കാരണമായി. എന്നാൽ മനുഷ്യർക്കിടയിൽ സമാധാനം ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ആ ഒരു സംഭവത്തെ കൂടുതൽ പ്രാർത്ഥനയ്ക്കും പരസ്പര സംവാദങ്ങൾക്കും സമാധാന ശ്രമങ്ങൾക്കും കാരണമാക്കി. കത്തോലിക്കാ സഭയുടെ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ ഈയൊരു സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ലോകസമാധാനത്തിനായുള്ള പ്രാർത്ഥനാദിനം സംഘടിപ്പിച്ചത്. ലോകത്തിന് മുഴുവൻ സമാധാനം ലഭിക്കുവാനും മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വിളിയായിരുന്നു അത്. മതൈക്യവേദികൾ. മതങ്ങളുടെ പേരിലുള്ള അക്രമങ്ങൾ കൂടുതൽ മതൈക്യ സംവാദങ്ങൾക്ക് പ്രേരണയായിട്ടുണ്ട്. വിവിധ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ജീവിക്കുന്ന മനുഷ്യരെ ഒരുമിച്ച് ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുവാനും പരസ്പര സംവാദങ്ങളിലൂടെയും ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെയും മറ്റുള്ളവർക്ക് തങ്ങളുടെ മതങ്ങളെക്കുറിച്ച് അറിവ് പങ്കുവയ്ക്കുവാനും അതേസമയം മറ്റുള്ള മതചിന്തകളെ കൂടുതൽ മനസ്സിലാക്കുവാനും അതുവഴി അവരെ കൂടുതൽ സ്നേഹിക്കുവാനും ഒക്കെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്തപ്പോഴാണ് പലപ്പോഴും പരസ്പരം അംഗീകരിക്കുവാൻ സാധിക്കാത്തത്. അവിടെയാണ് പരസ്പരമുള്ള വെറുപ്പും വിഭജന ചിന്തകളുമൊക്കെ ആരംഭിക്കുക. സ്വന്തം വിശ്വാസം അറിയുക. മറ്റ് മതങ്ങളെ മനസ്സിലാക്കുന്നതിന് മുൻപായി സ്വന്തം വിശ്വാസം എന്തെന്ന് ഓരോരുത്തർക്കും വ്യക്തമായ ഒരു ധാരണയുണ്ടായിരിക്കണം. സ്വന്തം മതത്തെക്കുറിച്ചുള്ള അജ്ഞത പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും തെറ്റായ ഉപദേശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വരെ കാരണമായേക്കാം. പലപ്പോഴും വിഭാഗീയ ചിന്തകളും വർഗീയതയും വെറുപ്പിനുള്ള ആഹ്വാനങ്ങളുമൊക്കെ ആരംഭിക്കുന്നതുപോലും സ്വന്തം മതത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലാത്തതുകൊണ്ടാകാം. മതങ്ങളൊന്നും പരസ്പരം വെറുക്കാനോ പോരടിക്കാനോ ആഹ്വാനം ചെയ്യുന്നില്ലെന്ന ബോധ്യം ഇല്ലാത്ത മനുഷ്യരുടെ മനസ്സിലാണ് തീവ്രവാദ ചിന്തകൾ കുത്തിനിറയ്ക്കാൻ ചില കുബുദ്ധികൾക്കാകുക. മതചിന്തകൾ പറഞ്ഞുകൊടുക്കുന്ന അധ്യാപകർക്ക് ആദ്യം വേണ്ട ഗുണം തങ്ങളുടെ മതത്തെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം എന്നതാണ്. ദൈവഹിതത്തിന് മനസ്സിനെ സമർപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഇസ്ലാം മതവിശ്വാസവും കാരുണ്യവും സഹതാപവും പറഞ്ഞുതരുന്ന ബുദ്ധമതവും വസുധൈവ കുടുംബകം ലോകം മുഴുവൻ ഒരു കുടുംബം എന്ന ആശയം പഠിപ്പിക്കുന്ന ഹിന്ദുമതവും സ്നേഹത്തിലും സമാധാനത്തിലും അടിസ്ഥാനമിട്ട ക്രൈസ്തവ മതവുമൊന്നും അക്രമത്തിന്റെ വഴിയോ പരസ്പര വെറുപ്പോ പറഞ്ഞുകൊടുക്കുന്നില്ലല്ലോ. മതങ്ങൾ മനുഷ്യരെ സ്നേഹിക്കാനും പരസ്പരം ബഹുമാനിക്കാനുമാണ് പഠിപ്പിക്കുന്നത്, പഠിപ്പിക്കേണ്ടത്. സാഹോദര്യവും സമാധാനവും. 2022 സെപ്റ്റംബർ 13 മുതൽ 15 വരെ ഖസാക്കിസ്ഥാനിൽ വച്ചു നടന്ന ആഗോള പരമ്പരാഗത മതങ്ങളുടെ 7-ാമത് സമ്മേളനത്തിൽ സംബന്ധിക്കാനെത്തിയ ഫ്രാൻസിസ് പാപ്പ തന്റെ അപ്പസ്തോലികയാത്രയിൽ തിരഞ്ഞെടുത്ത ആപ്തവാക്യം സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശവാഹകർ എന്നതായിരുന്നു. എല്ലാ മതങ്ങളിലുമുള്ള സമാധാനത്തിനും സാഹോദര്യത്തിനുമുള്ള സന്ദേശം ഓരോ മതവിശ്വാസിയും ജീവിക്കാൻ തുടങ്ങിയാൽ അവരോരോരുത്തരും ലോകത്തിനു മുഴുവനും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശവാഹകരായി മാറും. സൃഷ്ടപ്രപഞ്ചത്തിന്റെ ശില്പിയെന്ന നിലയിൽ ദൈവസങ്കല്പത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരേ സൃഷ്ടാവിന്റെ മക്കളാണ് തങ്ങളെന്ന്, ആ നിലയിൽ സഹോദരങ്ങളാണ് തങ്ങളെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും എളുപ്പമുണ്ടാകും. സൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടികളാണ് നാമെങ്കിൽ അതനുസരിച്ച് മറ്റുള്ളവരെയും നമ്മെപ്പോലെ തന്നെയുള്ള ദൈവസൃഷ്ടികൾ എന്ന നിലയിൽ അംഗീകരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കും. ഈയൊരു വലിയ അർത്ഥത്തിൽ ലോകം മുഴുവനും ഒരു സമൂഹമായി, ഒരു കുടുംബമായി മാറുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ് എന്ന് യോഹന്നാൻ തന്റെ ഒന്നാം ലേഖനത്തിന്റെ 4:8 എഴുതിവെക്കുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കായി എഴുതിയ ഒരു വാക്യമാണ് ഇതെങ്കിലും ഇതിനു സമാനമായ ചിന്തകൾ എല്ലാ മതങ്ങളിലുമുണ്ടല്ലോ. ഖസാക്കിസ്ഥാനിൽ 2022 സെപ്റ്റംബർ 14 മതനേതാക്കളുടെ സമ്മേളനത്തിന്റെ ആരംഭത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ, ഒരേ സ്വർഗത്തിന്റെ ഒരേ വാനത്തിന്റെ മക്കളാണ് നമ്മൾ. അത്തരമൊരു സാഹോദര്യം നമുക്ക് ജീവിക്കാനായാൽ ലോകത്ത് യഥാർത്ഥ സമാധാനം പുലരും. വ്യത്യസ്തതകൾ അംഗീകരിക്കുമ്പോഴും പലതരം വിശ്വാസ സംഹിതകൾ കൊണ്ടുനടക്കുമ്പോഴും ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളെന്ന നിലയിൽ സാഹോദര്യ മനോഭാവത്തോടെ ജീവിക്കാൻ തുടങ്ങിയാൽ, പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങിയാൽ, മനുഷ്യർക്കിടയിലുള്ള വെറുപ്പിനെയും വൈരാഗ്യത്തെയുമൊക്കെ തുടച്ചുമാറ്റാൻ നമുക്കാകും. ഒരേ ലക്ഷ്യം മുന്നിൽ കാണുന്ന വ്യത്യസ്തതകളുള്ള മനുഷ്യർ, സമാധാന സന്തോഷ ചിന്തകളാണ് മനുഷ്യരെ നയിക്കേണ്ടത്. വിശ്വാസമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ ചിന്തയിൽ അധിഷ്ഠിതമാണ് ജീവിത ലക്ഷ്യം. മുൻപ് ചിന്തിച്ചതുപോലെ ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളെന്ന നിലയിൽ ചിന്തിക്കാൻ നമുക്കാകുമെങ്കിൽ അതേ സൃഷ്ടാവിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മുടെ ജീവിത ലക്ഷ്യവും. അവനിലേക്കുള്ള മാർഗമായി ജീവിതവും പ്രവൃത്തികളും മാറുമ്പോൾ ഒരേ തോണിയിൽ ഒരേ ലക്ഷ്യം മുൻനിർത്തി തുഴയുന്ന മനുഷ്യരായി നാം പരസ്പരം തിരിച്ചറിയും. ഒരേ ലക്ഷ്യമാണ് നമുക്കുള്ളതെങ്കിലും ഒരേ സൃഷ്ടാവിനെയാണ് നാം മുന്നിൽ കാണുന്നതെങ്കിലും നമുക്ക് വിശ്വാസത്തിന്റെയും മതത്തിന്റെയുമൊക്കെ കാര്യത്തിൽ വ്യത്യസ്ത ചിന്തകളും ആശയങ്ങളും ഉണ്ടായിരിക്കാം. എങ്കിലും ഒരു സംഗീത കച്ചേരി പോലെ പരസ്പരം പൊരുത്തമുള്ള സ്വരച്ചേർച്ചയുള്ള അവസ്ഥയിലാണ് ഹൃദ്യമായ സംഗീതമുണരുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വ്യത്യസ്തതകളെ ഇല്ലാതാക്കുകയോ മറ്റ് ഉപകരണങ്ങളെ പൂർണമായും നിശബ്ദമാക്കുകയോ ചെയ്തുകൊണ്ടല്ല ശ്രുതിമധുരമായ സംഗീതം സൃഷ്ടിക്കപ്പെടുന്നത്. ലോകസമാധാനത്തിനും സഹവാസത്തിനും ഈയൊരു യുക്തി സഹായകമാണ്. എല്ലാ മനുഷ്യരെയും അംഗീകരിക്കുകയും പരസ്പരം സഹവർത്തനം സാധ്യമാവുകയും ചെയ്യുമ്പോഴാണ് മാനുഷികത മനോഹരമായ സംഗീതം പൊഴിക്കുന്നത്. മതസ്വാതന്ത്ര്യവും ഐക്യവും സഹവാസവും. മതസ്വാതന്ത്ര്യവും ഐക്യവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടുകിടക്കുന്നു എന്നതിനെപ്പറ്റി ആർക്കും തന്നെ സംശയമുണ്ടാകില്ല. സ്വതന്ത്രരായ വ്യക്തികൾ തമ്മിലാണ് നിലനിൽക്കുന്ന സമാധാനം ഉണ്ടാകുന്നത്. അടിച്ചമർത്തപ്പെട്ടവരും അടിച്ചമർത്തുന്നവരും തമ്മിൽ സമാധാനപരമായ സഹവർത്തിത്വമോ നീണ്ടുനിൽക്കുന്ന സമാധാനമോ ഉണ്ടാകില്ല. അസാധ്യതകളുടെ മുന്നിൽ മറ്റ് പോംവഴികൾ ഇല്ലാത്തതിനാൽ അടിയറവ് പറയുന്നതും സ്വതന്ത്രമായ ചിന്താശേഷിയോടെ പരസ്പര വിട്ടുവീഴ്ചകൾക്കും അംഗീകാരത്തിനും സമ്മതിക്കുന്നതും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ടല്ലോ. മതസ്വാതന്ത്ര്യത്തിലേക്കു നയിക്കുന്ന വിവിധ ഘടകങ്ങളിൽ ഒന്ന് വിദ്യാഭ്യാസമാണ്. സ്വന്തം വിശ്വാസത്തെയും ചരിത്രത്തെയും പറ്റി ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത ആളുകളെ തെറ്റായ രീതിയിൽ നയിക്കാൻ ഏറെ എളുപ്പമാണ്. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും നമുക്ക് വ്യക്തമാക്കിത്തരുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും പല തരത്തിലുള്ള തീവ്രവാദ പ്രശ്നങ്ങളിൽ ഭാഗഭാക്കുകളാകുന്ന ഒരു കാലത്ത് വിദ്യാഭ്യാസം ലഭിക്കാത്ത ആളുകളുടെ ജീവിതത്തെ തങ്ങളുടെ ആവശ്യാനുസരണം മാറ്റിയെടുക്കാൻ ദുശ്ചിന്തയോടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. വിദ്യാഭ്യാസത്തിലൂടെയും സിവിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ശരിയായ തീരുമാനങ്ങളിലൂടെയും ഒരു സമൂഹത്തിൽ വിവിധ സംസ്കാരങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും ആരോഗ്യപരമായ അറിവും നിർദ്ദേശങ്ങളും നൽകി പരസ്പര ബഹുമാനത്തിലൂടെയും അംഗീകാരത്തിലൂടെയും ജീവിക്കുന്നതിലേക്ക് ജനതകളെ നയിക്കുന്നിടത്തെ ഐക്യത്തിനുള്ള സാധ്യതകൾ തെളിയൂ. ഓരോ വ്യക്തികൾക്കും മറ്റുള്ളവരുടെ ജീവിതങ്ങളെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ തങ്ങളുടെ വിശ്വാസരീതികളും ആശയങ്ങളും അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുന്ന സാമൂഹ്യസ്ഥിതിയാണ് നമുക്ക് ആവശ്യം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ സാധിക്കാത്തപ്പോഴും അവരുടെ തിരഞ്ഞെടുപ്പുകൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ അംഗീകരിക്കാൻ സാധിക്കണം. എന്നാൽ യഥാർത്ഥ ജനാധിപത്യം പോലെ ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ആകരുത് സമൂഹത്തിന്റെ മുഴുവനും ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഏതൊരു മതവും ആയിക്കൊള്ളട്ടെ, വളരെ കുറച്ചുപേർ മാത്രം അതിൽ വിശ്വസിച്ചുകൊള്ളട്ടെ, അവർക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്വപ്പെട്ടവർക്ക് സാധിക്കണം. മനുഷ്യജീവന്റെ വില. ഒരേ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരാണ് നാം എല്ലാവരും. മത, വർണ്ണ, വർഗ, വിശ്വാസ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും പരസ്പരം സഹായമാകുവാനും സഹവസിക്കുവാനും വിളിക്കപ്പെട്ടവർ. ഈ ഒരു ബോധ്യത്തോടെ വേണം മതവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലേക്ക് നാം ഇറങ്ങുവാൻ. എന്റെ ജീവിതം പോലെ തന്നെ വിലയുള്ളതാണ് മറ്റുള്ള മനുഷ്യരുടെ ജീവിതമെന്ന തിരിച്ചറിവോടെ വേണം എല്ലാ മനുഷ്യരെയും നോക്കിക്കാണുവാൻ. ധനികനോ ദരിദ്രനോ, വെളുത്തവനോ കറുത്തവനോ, വിദ്യാഭ്യാസമുള്ളവനോ നിരക്ഷരനോ, അങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്ന എല്ലാ രീതികളിലും മനുഷ്യർ വ്യത്യസ്തരായിരിക്കുമ്പോഴും അവരെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന സത്യം നമ്മുടെ മതങ്ങൾ നമ്മെ പഠിപ്പിക്കണം. എന്റെ ജീവിതം, എന്റെ കുടുംബം, എന്റെ സമുദായം, എന്റെ നാട്, എന്റെ രാജ്യം, അങ്ങനെ എന്റേതെന്ന വേർതിരിവ് നാം വയ്ക്കുമ്പോഴും അപരനും എന്നെപ്പോലെ തന്നെ മാനവും മാന്യതയുമുള്ള ഒരു വ്യക്തിയാണെന്ന് നാം മറക്കരുത്. എല്ലാ ജീവനുകളും ദൈവത്തിനു മുൻപിൽ അമൂല്യമാണ്. ആ വിലയെ തിരിച്ചറിയാനും അംഗീകരിക്കാനും നമ്മുടെ ദൈവവിശ്വാസം നമ്മെ പഠിപ്പിക്കണം. മറ്റു മനുഷ്യരുടെ ജീവനും എന്റെ ജീവനെപ്പോലെ തന്നെ വിലയുണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനും പെരുമാറ്റത്തിനും വ്യത്യാസമുണ്ടാകും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നു പഠിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ വചനങ്ങൾ ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തെ എങ്ങനെ വ്യത്യസ്തമാക്കേണ്ടതാണ്. എല്ലാ മതങ്ങളും തന്നെ ഇതുപോലെ അപരനെ സ്നേഹിക്കാനും അംഗീകരിക്കാനും വിവിധ രീതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഏതൊരു വിശ്വാസമാണോ അപരന്റെ ജീവനെ അംഗീകരിക്കാത്തത്, അത്തരമൊരു വിശ്വാസം ദൈവവുമായി ബന്ധപ്പെട്ടതാകാൻ വഴിയില്ല. സൃഷ്ടികളായ ചില മനുഷ്യരെ വില കുറഞ്ഞവരും വിലയുള്ളവരുമായി വേർതിരിച്ചു കാണുന്ന ഒരു സൃഷ്ടാവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഇവിടെ പാപത്തിലൂടെ ദൈവഹിതത്തിനെതിരായി മാനവകുലത്തിനെതിരായി പ്രവർത്തിച്ച് ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വ്യത്യാസമല്ല ഉദ്ദേശിക്കുന്നത് എന്നത് ഓർക്കുമല്ലോ. സമൂഹവും അഭിവൃദ്ധിയും പുരോഗതിയും. വിവിധ മത, സാംസ്കാരിക, വിശ്വാസ ചിന്തകൾ ജീവിക്കുമ്പോഴും പരസ്പരം അംഗീകരിക്കുവാനും വിലമതിക്കുവാനും മനുഷ്യർ തയ്യാറാകുമ്പോഴേ അവിടെ ഐക്യവും സമാധാനവും അതിലൂടെ ഒരുമിച്ചുള്ള അധ്വാനവും അഭിവൃദ്ധിയും സാധ്യമാകൂ. പരസ്പരം പോരാടി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ തുടങ്ങി രാജ്യങ്ങൾ വരെയുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടങ്ങളിൽ ആരോഗ്യപരമായ ഒരു അഭിവൃദ്ധി, പ്രത്യേകിച്ച് എല്ലാ മനുഷ്യരുടെയും അഭിവൃദ്ധി അസാധ്യമാണെന്ന് നമുക്ക് കാണാം. മനുഷ്യരും കുടുംബങ്ങളും സമൂഹങ്ങളും ഒക്കെ പൊതുനന്മ മുന്നിൽ കണ്ട് ഒരുമിച്ചു പ്രവർത്തിക്കുമ്പോഴേ പൊതുസമൂഹം പുരോഗതി പ്രാപിക്കൂ. വ്യക്തിപരമായ വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും സമൂഹം മുഴുവനും ഒരുമിച്ചു പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലായിരിക്കാം എന്നത് ശരിതന്നെയാണ്. എന്നാൽ ലോകം മുഴുവനും ഒരു ചെറുസമൂഹമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന പരസ്പര ആശയവിനിമയവും സഹവാസവും അനിവാര്യമായിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ മറ്റുള്ളവരെ ഇല്ലാതാക്കിക്കൊണ്ട് നേടാനാകുന്നവ ശാശ്വതമല്ലെന്ന് നമുക്കറിയാം. നമ്മുടെ സമൂഹങ്ങളെയും നാം വസിക്കുന്ന ഭൂമിയെയും മറ്റ് മനുഷ്യരുടെ ജീവനെയും ശരിയായ രീതിയിൽ പരിഗണിക്കാത്ത ആർക്കും സ്ഥിരമായ ഒരു വിജയം നേടാനോ പുരോഗതിയുണ്ടാക്കുവാനോ എളുപ്പമല്ല. മറ്റുള്ളവരെക്കൂടി മാനിക്കുന്ന സമൂഹത്തിലെ നമ്മുടെ ജീവിതങ്ങൾക്ക് മാന്യതയുണ്ടാകൂ. എല്ലാവർക്കും വസിക്കാനുള്ള ഇടമായി ഭൂമിയെ കരുതി പ്രവർത്തിക്കുമ്പോഴേ നമ്മുടെ വാസവും സമാധാനപൂർണമാകൂ. എല്ലാവരുടെയും പുരോഗതിയെ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോഴേ യഥാർത്ഥ പുരോഗതി കൈവരിക്കാൻ സമൂഹങ്ങൾക്കും രാജ്യങ്ങൾക്കുമാകൂ. കൂടുതൽ മതസൗഹാർദ്ദപരമായ ഒരു ഭൂമിയെ നമുക്ക് സ്വപ്നം കാണാം. അതിനായി പ്രവർത്തിക്കാം. വിശ്വാസങ്ങളും ചിന്തകളും വ്യത്യസ്തമാണെങ്കിലും ഏകോദര സഹോദരങ്ങളെപ്പോലെ സഹകരിച്ചു ജീവിക്കാൻ നമ്മുടെയൊക്കെ വിശ്വാസങ്ങൾ നമ്മെ സഹായിക്കട്ടെ. മതമൈത്രിയും ലോകസമാധാനവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. അഭിജിത്ത് കൊല്ലം ആലപിച്ച ഒരു ഗാനമാണ് അടുത്തത്. ജോമോൻ കുര്യൻ രചിച്ച ഈ ഗാനത്തിന് സംഗീതം പകർന്നത് സാബു ലൂയിസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. മതമൈത്രിയും ലോകസമാധാനവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുവാൻ പോകുന്നത്. വിവിധ മതവിശ്വാസങ്ങൾ പേറുന്ന മനുഷ്യരുടെ പരസ്പര സഹകരണം ലോകത്തിന് സമാധാനമുണ്ടാകുവാൻ കാരണമാകുമോ? എന്തുകൊണ്ട് മനുഷ്യർ മതങ്ങൾക്കപ്പുറം സ്നേഹിക്കണം? ഇങ്ങനെയുള്ള ചിന്തകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. മതവും ആക്രമണങ്ങളും. 2001 സെപ്റ്റംബർ 11 ലോകചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിനമായി മാറിയിരുന്നു. മതവിശ്വാസങ്ങൾ ചിലപ്പോഴെങ്കിലും അക്രമങ്ങൾക്ക് വഴിവെക്കുമെന്ന ഒരു ചിന്ത ചിലരിലെങ്കിലും ഉളവാക്കാൻ അന്നത്തെ ഒരു ആക്രമണം കാരണമായി. എന്നാൽ മനുഷ്യർക്കിടയിൽ സമാധാനം ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ആ ഒരു സംഭവത്തെ കൂടുതൽ പ്രാർത്ഥനയ്ക്കും പരസ്പര സംവാദങ്ങൾക്കും സമാധാന ശ്രമങ്ങൾക്കും കാരണമാക്കി. കത്തോലിക്കാ സഭയുടെ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ ഈയൊരു സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ലോകസമാധാനത്തിനായുള്ള പ്രാർത്ഥനാദിനം സംഘടിപ്പിച്ചത്. ലോകത്തിനു മുഴുവൻ സമാധാനം ലഭിക്കുവാനും മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വിളിയായിരുന്നു അത്. മതൈക്യവേദികൾ. മതങ്ങളുടെ പേരിലുള്ള അക്രമങ്ങൾ കൂടുതൽ മതൈക്യ സംവാദങ്ങൾക്ക് പ്രേരണയായിട്ടുണ്ട്. വിവിധ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ജീവിക്കുന്ന മനുഷ്യരെ ഒരുമിച്ച് ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുവാനും പരസ്പര സംവാദങ്ങളിലൂടെയും ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെയും മറ്റുള്ളവർക്ക് തങ്ങളുടെ മതങ്ങളെക്കുറിച്ച് അറിവ് പങ്കുവയ്ക്കുവാനും അതേസമയം മറ്റുള്ള മതചിന്തകളെ കൂടുതൽ മനസ്സിലാക്കുവാനും അതുവഴി അവരെ കൂടുതൽ സ്നേഹിക്കുവാനും ഒക്കെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്തപ്പോഴാണ് പലപ്പോഴും പരസ്പരം അംഗീകരിക്കുവാൻ സാധിക്കാത്തത്. അവിടെയാണ് പരസ്പരമുള്ള വെറുപ്പും വിഭജന ചിന്തകളുമൊക്കെ ആരംഭിക്കുക. സ്വന്തം വിശ്വാസം അറിയുക. മറ്റ് മതങ്ങളെ മനസ്സിലാക്കുന്നതിന് മുൻപായി സ്വന്തം വിശ്വാസം എന്തെന്ന് ഓരോരുത്തർക്കും വ്യക്തമായ ഒരു ധാരണയുണ്ടായിരിക്കണം. സ്വന്തം മതത്തെക്കുറിച്ചുള്ള അജ്ഞത പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും തെറ്റായ ഉപദേശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വരെ കാരണമായേക്കാം. പലപ്പോഴും വിഭാഗീയ ചിന്തകളും വർഗീയതയും വെറുപ്പിനുള്ള ആഹ്വാനങ്ങളുമൊക്കെ ആരംഭിക്കുന്നതുപോലും സ്വന്തം മതത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലാത്തതുകൊണ്ടാകാം. മതങ്ങളൊന്നും പരസ്പരം വെറുക്കാനോ പോരടിക്കാനോ ആഹ്വാനം ചെയ്യുന്നില്ലെന്ന ബോധ്യം ഇല്ലാത്ത മനുഷ്യരുടെ മനസ്സിലാണ് തീവ്രവാദ ചിന്തകൾ കുത്തിനിറയ്ക്കാൻ ചില കുബുദ്ധികൾക്കാകുക. മതചിന്തകൾ പറഞ്ഞുകൊടുക്കുന്ന അധ്യാപകർക്ക് ആദ്യം വേണ്ട ഗുണം തങ്ങളുടെ മതത്തെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം എന്നതാണ്. ദൈവഹിതത്തിന് മനസ്സിനെ സമർപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഇസ്ലാം മതവിശ്വാസവും കാരുണ്യവും സഹതാപവും പറഞ്ഞുതരുന്ന ബുദ്ധമതവും വസുധൈവ കുടുംബകം ലോകം മുഴുവൻ ഒരു കുടുംബം എന്ന ആശയം പഠിപ്പിക്കുന്ന ഹിന്ദുമതവും സ്നേഹത്തിലും സമാധാനത്തിലും അടിസ്ഥാനമിട്ട ക്രൈസ്തവ മതവുമൊന്നും അക്രമത്തിന്റെ വഴിയോ പരസ്പര വെറുപ്പോ പറഞ്ഞുകൊടുക്കുന്നില്ലല്ലോ. മതങ്ങൾ മനുഷ്യരെ സ്നേഹിക്കാനും പരസ്പരം ബഹുമാനിക്കാനുമാണ് പഠിപ്പിക്കുന്നത്, പഠിപ്പിക്കേണ്ടത്. സാഹോദര്യവും സമാധാനവും. 2022 സെപ്റ്റംബർ 13 മുതൽ 15 വരെ ഖസാക്കിസ്ഥാനിൽ വച്ചു നടന്ന ആഗോള പരമ്പരാഗത മതങ്ങളുടെ 7 സമ്മേളനത്തിൽ സംബന്ധിക്കാനെത്തിയ ഫ്രാൻസിസ് പാപ്പ തന്റെ അപ്പസ്തോലികയാത്രയിൽ തിരഞ്ഞെടുത്ത ആപ്തവാക്യം സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശവാഹകർ എന്നതായിരുന്നു. എല്ലാ മതങ്ങളിലുമുള്ള സമാധാനത്തിനും സാഹോദര്യത്തിനുമുള്ള സന്ദേശം ഓരോ മതവിശ്വാസിയും ജീവിക്കാൻ തുടങ്ങിയാൽ അവരോരോരുത്തരും ലോകത്തിനു മുഴുവനും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശവാഹകരായി മാറും. സൃഷ്ടപ്രപഞ്ചത്തിന്റെ ശില്പിയെന്ന നിലയിൽ ദൈവസങ്കല്പത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരേ സൃഷ്ടാവിന്റെ മക്കളാണ് തങ്ങളെന്ന്, ആ നിലയിൽ സഹോദരങ്ങളാണ് തങ്ങളെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും എളുപ്പമുണ്ടാകും. സൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടികളാണ് നാമെങ്കിൽ അതനുസരിച്ച് മറ്റുള്ളവരെയും നമ്മെപ്പോലെ തന്നെയുള്ള ദൈവസൃഷ്ടികൾ എന്ന നിലയിൽ അംഗീകരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കും. ഈയൊരു വലിയ അർത്ഥത്തിൽ ലോകം മുഴുവനും ഒരു സമൂഹമായി, ഒരു കുടുംബമായി മാറുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ് എന്ന് യോഹന്നാൻ തന്റെ ഒന്നാം ലേഖനത്തിന്റെ 4:8 എഴുതിവെക്കുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കായി എഴുതിയ ഒരു വാക്യമാണ് ഇതെങ്കിലും ഇതിനു സമാനമായ ചിന്തകൾ എല്ലാ മതങ്ങളിലുമുണ്ടല്ലോ. ഖസാക്കിസ്ഥാനിൽ 2022 സെപ്റ്റംബർ 14 മതനേതാക്കളുടെ സമ്മേളനത്തിന്റെ ആരംഭത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ, ഒരേ സ്വർഗത്തിന്റെ ഒരേ വാനത്തിന്റെ മക്കളാണ് നമ്മൾ. അത്തരമൊരു സാഹോദര്യം നമുക്ക് ജീവിക്കാനായാൽ ലോകത്ത് യഥാർത്ഥ സമാധാനം പുലരും. വ്യത്യസ്തതകൾ അംഗീകരിക്കുമ്പോഴും പലതരം വിശ്വാസ സംഹിതകൾ കൊണ്ടുനടക്കുമ്പോഴും ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളെന്ന നിലയിൽ സാഹോദര്യ മനോഭാവത്തോടെ ജീവിക്കാൻ തുടങ്ങിയാൽ, പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങിയാൽ, മനുഷ്യർക്കിടയിലുള്ള വെറുപ്പിനെയും വൈരാഗ്യത്തെയുമൊക്കെ തുടച്ചുമാറ്റാൻ നമുക്കാകും. ഒരേ ലക്ഷ്യം മുന്നിൽ കാണുന്ന വ്യത്യസ്തതകളുള്ള മനുഷ്യർ, സമാധാന സന്തോഷ ചിന്തകളാണ് മനുഷ്യരെ നയിക്കേണ്ടത്. വിശ്വാസമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ ചിന്തയിൽ അധിഷ്ഠിതമാണ് ജീവിത ലക്ഷ്യം. മുൻപ് ചിന്തിച്ചതുപോലെ ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളെന്ന നിലയിൽ ചിന്തിക്കാൻ നമുക്കാകുമെങ്കിൽ അതേ സൃഷ്ടാവിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മുടെ ജീവിത ലക്ഷ്യവും. അവനിലേക്കുള്ള മാർഗമായി ജീവിതവും പ്രവൃത്തികളും മാറുമ്പോൾ ഒരേ തോണിയിൽ ഒരേ ലക്ഷ്യം മുൻനിർത്തി തുഴയുന്ന മനുഷ്യരായി നാം പരസ്പരം തിരിച്ചറിയും. ഒരേ ലക്ഷ്യമാണ് നമുക്കുള്ളതെങ്കിലും ഒരേ സൃഷ്ടാവിനെയാണ് നാം മുന്നിൽ കാണുന്നതെങ്കിലും നമുക്ക് വിശ്വാസത്തിന്റെയും മതത്തിന്റെയുമൊക്കെ കാര്യത്തിൽ വ്യത്യസ്ത ചിന്തകളും ആശയങ്ങളും ഉണ്ടായിരിക്കാം. എങ്കിലും ഒരു സംഗീത കച്ചേരി പോലെ പരസ്പരം പൊരുത്തമുള്ള സ്വരച്ചേർച്ചയുള്ള അവസ്ഥയിലാണ് ഹൃദ്യമായ സംഗീതമുണരുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വ്യത്യസ്തതകളെ ഇല്ലാതാക്കുകയോ മറ്റ് ഉപകരണങ്ങളെ പൂർണമായും നിശബ്ദമാക്കുകയോ ചെയ്തുകൊണ്ടല്ല ശ്രുതിമധുരമായ സംഗീതം സൃഷ്ടിക്കപ്പെടുന്നത്. ലോകസമാധാനത്തിനും സഹവാസത്തിനും ഈയൊരു യുക്തി സഹായകമാണ്. എല്ലാ മനുഷ്യരെയും അംഗീകരിക്കുകയും പരസ്പരം സഹവർത്തനം സാധ്യമാവുകയും ചെയ്യുമ്പോഴാണ് മാനുഷികത മനോഹരമായ സംഗീതം പൊഴിക്കുന്നത്. മതസ്വാതന്ത്ര്യവും ഐക്യവും സഹവാസവും. മതസ്വാതന്ത്ര്യവും ഐക്യവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടുകിടക്കുന്നു എന്നതിനെപ്പറ്റി ആർക്കും തന്നെ സംശയമുണ്ടാകില്ല. സ്വതന്ത്രരായ വ്യക്തികൾ തമ്മിലാണ് നിലനിൽക്കുന്ന സമാധാനം ഉണ്ടാകുന്നത്. അടിച്ചമർത്തപ്പെട്ടവരും അടിച്ചമർത്തുന്നവരും തമ്മിൽ സമാധാനപരമായ സഹവർത്തിത്വമോ നീണ്ടുനിൽക്കുന്ന സമാധാനമോ ഉണ്ടാകില്ല. അസാധ്യതകളുടെ മുന്നിൽ മറ്റ് പോംവഴികൾ ഇല്ലാത്തതിനാൽ അടിയറവ് പറയുന്നതും സ്വതന്ത്രമായ ചിന്താശേഷിയോടെ പരസ്പര വിട്ടുവീഴ്ചകൾക്കും അംഗീകാരത്തിനും സമ്മതിക്കുന്നതും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ടല്ലോ. മതസ്വാതന്ത്ര്യത്തിലേക്കു നയിക്കുന്ന വിവിധ ഘടകങ്ങളിൽ ഒന്ന് വിദ്യാഭ്യാസമാണ്. സ്വന്തം വിശ്വാസത്തെയും ചരിത്രത്തെയും പറ്റി ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത ആളുകളെ തെറ്റായ രീതിയിൽ നയിക്കാൻ ഏറെ എളുപ്പമാണ്. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും നമുക്ക് വ്യക്തമാക്കിത്തരുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും പല തരത്തിലുള്ള തീവ്രവാദ പ്രശ്നങ്ങളിൽ ഭാഗഭാക്കുകളാകുന്ന ഒരു കാലത്ത് വിദ്യാഭ്യാസം ലഭിക്കാത്ത ആളുകളുടെ ജീവിതത്തെ തങ്ങളുടെ ആവശ്യാനുസരണം മാറ്റിയെടുക്കാൻ ദുശ്ചിന്തയോടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. വിദ്യാഭ്യാസത്തിലൂടെയും സിവിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ശരിയായ തീരുമാനങ്ങളിലൂടെയും ഒരു സമൂഹത്തിൽ വിവിധ സംസ്കാരങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും ആരോഗ്യപരമായ അറിവും നിർദ്ദേശങ്ങളും നൽകി പരസ്പര ബഹുമാനത്തിലൂടെയും അംഗീകാരത്തിലൂടെയും ജീവിക്കുന്നതിലേക്ക് ജനതകളെ നയിക്കുന്നിടത്തെ ഐക്യത്തിനുള്ള സാധ്യതകൾ തെളിയൂ. ഓരോ വ്യക്തികൾക്കും മറ്റുള്ളവരുടെ ജീവിതങ്ങളെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ തങ്ങളുടെ വിശ്വാസരീതികളും ആശയങ്ങളും അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുന്ന സാമൂഹ്യസ്ഥിതിയാണ് നമുക്ക് ആവശ്യം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ സാധിക്കാത്തപ്പോഴും അവരുടെ തിരഞ്ഞെടുപ്പുകൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ അംഗീകരിക്കാൻ സാധിക്കണം. എന്നാൽ യഥാർത്ഥ ജനാധിപത്യം പോലെ ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ആകരുത് സമൂഹത്തിന്റെ മുഴുവനും ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഏതൊരു മതവും ആയിക്കൊള്ളട്ടെ, വളരെ കുറച്ചുപേർ മാത്രം അതിൽ വിശ്വസിച്ചുകൊള്ളട്ടെ, അവർക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്വപ്പെട്ടവർക്ക് സാധിക്കണം. മനുഷ്യജീവന്റെ വില. ഒരേ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരാണ് നാം എല്ലാവരും. മത, വർണ്ണ, വർഗ, വിശ്വാസ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും പരസ്പരം സഹായമാകുവാനും സഹവസിക്കുവാനും വിളിക്കപ്പെട്ടവർ. ഈ ഒരു ബോധ്യത്തോടെ വേണം മതവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലേക്ക് നാം ഇറങ്ങുവാൻ. എന്റെ ജീവിതം പോലെ തന്നെ വിലയുള്ളതാണ് മറ്റുള്ള മനുഷ്യരുടെ ജീവിതമെന്ന തിരിച്ചറിവോടെ വേണം എല്ലാ മനുഷ്യരെയും നോക്കിക്കാണുവാൻ. ധനികനോ ദരിദ്രനോ, വെളുത്തവനോ കറുത്തവനോ, വിദ്യാഭ്യാസമുള്ളവനോ നിരക്ഷരനോ, അങ്ങനെ നമുക്കു ചിന്തിക്കാവുന്ന എല്ലാ രീതികളിലും മനുഷ്യർ വ്യത്യസ്തരായിരിക്കുമ്പോഴും അവരെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന സത്യം നമ്മുടെ മതങ്ങൾ നമ്മെ പഠിപ്പിക്കണം. എന്റെ ജീവിതം, എന്റെ കുടുംബം, എന്റെ സമുദായം, എന്റെ നാട്, എന്റെ രാജ്യം, അങ്ങനെ എന്റേതെന്ന വേർതിരിവ് നാം വയ്ക്കുമ്പോഴും അപരനും എന്നെപ്പോലെ തന്നെ മാനവും മാന്യതയുമുള്ള ഒരു വ്യക്തിയാണെന്ന് നാം മറക്കരുത്. എല്ലാ ജീവനുകളും ദൈവത്തിനു മുൻപിൽ അമൂല്യമാണ്. ആ വിലയെ തിരിച്ചറിയാനും അംഗീകരിക്കാനും നമ്മുടെ ദൈവവിശ്വാസം നമ്മെ പഠിപ്പിക്കണം. മറ്റു മനുഷ്യരുടെ ജീവനും എന്റെ ജീവനെപ്പോലെ തന്നെ വിലയുണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനും പെരുമാറ്റത്തിനും വ്യത്യാസമുണ്ടാകും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നു പഠിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ വചനങ്ങൾ ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തെ എങ്ങനെ വ്യത്യസ്തമാക്കേണ്ടതാണ്. എല്ലാ മതങ്ങളും തന്നെ ഇതുപോലെ അപരനെ സ്നേഹിക്കാനും അംഗീകരിക്കാനും വിവിധ രീതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഏതൊരു വിശ്വാസമാണോ അപരന്റെ ജീവനെ അംഗീകരിക്കാത്തത്, അത്തരമൊരു വിശ്വാസം ദൈവവുമായി ബന്ധപ്പെട്ടതാകാൻ വഴിയില്ല. സൃഷ്ടികളായ ചില മനുഷ്യരെ വില കുറഞ്ഞവരും വിലയുള്ളവരുമായി വേർതിരിച്ചു കാണുന്ന ഒരു സൃഷ്ടാവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഇവിടെ പാപത്തിലൂടെ ദൈവഹിതത്തിനെതിരായി മാനവകുലത്തിനെതിരായി പ്രവർത്തിച്ച് ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വ്യത്യാസമല്ല ഉദ്ദേശിക്കുന്നത് എന്നത് ഓർക്കുമല്ലോ. സമൂഹവും അഭിവൃദ്ധിയും പുരോഗതിയും. വിവിധ മത, സാംസ്കാരിക, വിശ്വാസ ചിന്തകൾ ജീവിക്കുമ്പോഴും പരസ്പരം അംഗീകരിക്കുവാനും വിലമതിക്കുവാനും മനുഷ്യർ തയ്യാറാകുമ്പോഴേ അവിടെ ഐക്യവും സമാധാനവും അതിലൂടെ ഒരുമിച്ചുള്ള അധ്വാനവും അഭിവൃദ്ധിയും സാധ്യമാകൂ. പരസ്പരം പോരാടി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ തുടങ്ങി രാജ്യങ്ങൾ വരെയുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടങ്ങളിൽ ആരോഗ്യപരമായ ഒരു അഭിവൃദ്ധി, പ്രത്യേകിച്ച് എല്ലാ മനുഷ്യരുടെയും അഭിവൃദ്ധി അസാധ്യമാണെന്ന് നമുക്ക് കാണാം. മനുഷ്യരും കുടുംബങ്ങളും സമൂഹങ്ങളും ഒക്കെ പൊതുനന്മ മുന്നിൽ കണ്ട് ഒരുമിച്ചു പ്രവർത്തിക്കുമ്പോഴേ പൊതുസമൂഹം പുരോഗതി പ്രാപിക്കൂ. വ്യക്തിപരമായ വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും സമൂഹം മുഴുവനും ഒരുമിച്ചു പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലായിരിക്കാം എന്നത് ശരിതന്നെയാണ്. എന്നാൽ ലോകം മുഴുവനും ഒരു ചെറുസമൂഹമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന, പരസ്പര ആശയവിനിമയവും സഹവാസവും അനിവാര്യമായിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ മറ്റുള്ളവരെ ഇല്ലാതാക്കിക്കൊണ്ട് നേടാനാകുന്നവ ശാശ്വതമല്ലെന്ന് നമുക്കറിയാം. നമ്മുടെ സമൂഹങ്ങളെയും നാം വസിക്കുന്ന ഭൂമിയെയും മറ്റ് മനുഷ്യരുടെ ജീവനെയും ശരിയായ രീതിയിൽ പരിഗണിക്കാത്ത ആർക്കും സ്ഥിരമായ ഒരു വിജയം നേടാനോ പുരോഗതിയുണ്ടാക്കുവാനോ എളുപ്പമല്ല. മറ്റുള്ളവരെക്കൂടി മാനിക്കുന്ന സമൂഹത്തിലെ നമ്മുടെ ജീവിതങ്ങൾക്ക് മാന്യതയുണ്ടാകൂ. എല്ലാവർക്കും വസിക്കാനുള്ള ഇടമായി ഭൂമിയെ കരുതി പ്രവർത്തിക്കുമ്പോഴേ നമ്മുടെ വാസവും സമാധാനപൂർണമാകൂ. എല്ലാവരുടെയും പുരോഗതിയെ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോഴേ യഥാർത്ഥ പുരോഗതി കൈവരിക്കാൻ സമൂഹങ്ങൾക്കും രാജ്യങ്ങൾക്കുമാകൂ. കൂടുതൽ മതസൗഹാർദ്ദപരമായ ഒരു ഭൂമിയെ നമുക്ക് സ്വപ്നം കാണാം. അതിനായി പ്രവർത്തിക്കാം. വിശ്വാസങ്ങളും ചിന്തകളും വ്യത്യസ്തമാണെങ്കിലും ഏകോദര സഹോദരങ്ങളെപ്പോലെ സഹകരിച്ചു ജീവിക്കാൻ നമ്മുടെയൊക്കെ വിശ്വാസങ്ങൾ നമ്മെ സഹായിക്കട്ടെ. മതമൈത്രിയും ലോകസമാധാനവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. അഭിജിത്ത് കൊല്ലം ആലപിച്ച ഒരു ഗാനമാണ് അടുത്തത്. ജോമോൻ കുര്യൻ രചിച്ച ഈ ഗാനത്തിന് സംഗീതം പകർന്നത് സാബു ലൂയിസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 13 തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ലിയോ 14 പാപ്പായ്ക്ക് 71 ജന്മദിനം. 1955 സെപ്റ്റംബർ മാസം 14 തീയതി അമേരിക്കയിലെ ചിക്കാഗോയിൽ ജനിച്ച പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ തന്റെ 71 ജന്മദിനം ആഘോഷിക്കുമ്പോൾ പാപ്പ ലോകമെമ്പാടുമുള്ള ജനതയ്ക്കുവേണ്ടി നടത്തിയ സമാധാനത്തിനായുള്ള അഭ്യർത്ഥനകൾ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ, മാതൃകകൾ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ രാഷ്ട്ര സമൂഹ മതത്തലവന്മാർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചു. സഭാജീവിതത്തിന്റെ അടിസ്ഥാന മുൻഗണനയായി സുവിശേഷത്തിനും ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന നിലയിൽ വിശ്വാസത്തിനും എപ്പോഴും മുൻതൂക്കം നൽകിയ പിതാവായിരുന്നു ലിയോ 14 പാപ്പ എന്ന് ആശംസയിൽ ഇറ്റാലിയൻ മെത്രാൻ സമിതി എടുത്തു പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായി പാപ്പയുടെ സന്ദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന വിഷയങ്ങളിലൊന്നാണ് സമാധാനം. തന്റെ സ്ഥാനാരോഹണത്തിന്റെ ആദ്യ വർഷത്തിൽ സമാധാനം, അനുരഞ്ജനം എന്നിങ്ങനെ രണ്ടു വിഷയങ്ങളെക്കുറിച്ച് 400-ൽ തവണ പാപ്പ പരാമർശിച്ചിട്ടുണ്ട്. റോമൻ രൂപതയും തങ്ങളുടെ അധ്യക്ഷന് ജന്മദിന ആശംസകൾ നേർന്നു. ക്ഷീണത്തിന്റെയും നിരാശയുടെയും ജ്വാലകൾ ആളിക്കത്തിക്കുന്നവർ മാത്രമല്ല, സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും വീണ്ടും ജ്വലിപ്പിക്കുന്നവരും ഉണ്ടാകട്ടെയെന്ന പാപ്പായുടെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോണി പാപ്പായ്ക്ക് ആശംസകൾ നേർന്നത്. സെപ്റ്റംബർ 11 ദുരന്തം അനുസ്മരിച്ച് പാപ്പ സെപ്റ്റംബർ മാസം 13 തീയതി ഞായറാഴ്ചത്തെ മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ലിയോ 14 പാപ്പ 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇരകളായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകുകയും സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന ചരിത്രത്തിലെ ആദ്യ പാപ്പ എന്ന നിലയിൽ ന്യൂയോർക്കിൽ 25 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ദാരുണ സംഭവത്തെ ലിയോ 14 പാപ്പ അനുസ്മരിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം ഏറുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവർക്കും ആ ദാരുണമായ ദിവസത്തിന്റെ മുറിവുകൾ ഇപ്പോഴും പേറുന്നവർക്കും വേണ്ടി താൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള സഹോദരീ സഹോദരന്മാരെ സംഘർഷവും അക്രമവും ബാധിക്കുന്ന ഒരു സമയത്ത് ലോകത്തിന് കർത്താവ് സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. 25 വർഷങ്ങൾക്ക് മുൻപുള്ള ദാരുണമായ സംഭവത്തിന്റെ ഓർമ്മകൾ സമാധാനത്തിനായുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്നായിരുന്നു പാപ്പയുടെ വാക്കുകൾ. ഉൻ ഫുത്തൂറോ സൊസ്തനീബിലെ മോത്തു പ്രോപ്രിയോ റദ്ദു ചെയ്തു. കോവിഡ് കാലത്ത് വത്തിക്കാനിലെ കർദിനാൾമാർക്കും മറ്റ് സേവനങ്ങൾ ചെയ്യുന്നവർക്കും ഏർപ്പെടുത്തിയിരുന്ന ശമ്പള വെട്ടിക്കുറവ് ലിയോ 14 പാപ്പ പിൻവലിച്ചു. കോവിഡ് 19 മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2021 മാർച്ചിൽ ഫ്രാൻസിസ് പാപ്പായാണ് ഈ പരിഷ്കരണങ്ങൾ വരുത്തുന്നതിന് ഉൻ ഫുത്തൂറോ സൊസ്തനീബിലെ എന്ന മോത്തു പ്രോപ്രിയോ പ്രസിദ്ധീകരിച്ചത്. ഈ നിയമമാണ് ലിയോ 14 പാപ്പ റദ്ദാക്കിയത്. അൽമായരായ ജീവനക്കാരുടെ ജോലി നഷ്ടപ്പെടാതിരിക്കുവാനും വത്തിക്കാന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാനുമാണ് ഫ്രാൻസിസ് പാപ്പ അന്ന് കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. അടിയന്തിരമായ സാഹചര്യങ്ങൾ മാറിയതോടുകൂടി മറ്റിതര മാർഗങ്ങളിലൂടെ വത്തിക്കാന്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുവാൻ സാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ഈ റദ്ദാക്കൽ. സെക്രട്ടേറിയറ്റ് ഫോർ ദ ഇക്കോണമിയുമായി കൂടിയാലോചിച്ച ശേഷം പുറപ്പെടുവിച്ച ഈ പുതിയ നിയമം 2026 സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. വത്തിക്കാൻ ലൈബ്രറി വിപുലീകരിക്കുവാൻ പാപ്പ അനുവാദം നൽകി. വത്തിക്കാൻ അപ്പസ്തോലിക പുരാശേഖരത്തിനും വത്തിക്കാൻ അപ്പസ്തോലിക ലൈബ്രറിക്കും കൂടുതൽ സ്ഥലവും പുതിയ കെട്ടിടവും അനുവദിച്ചുകൊണ്ട് ലിയോ 14 പാപ്പ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചു. സമീപ ദശകങ്ങളിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ പുസ്തകശേഖരത്തിലും അനുബന്ധ സ്ഥാപനങ്ങളുടെ രേഖകളുടെ പ്രസിദ്ധീകരണത്തിലും ഉണ്ടായ ഗണ്യമായ വർദ്ധനവ് നിലവിലെ സ്ഥലസൗകര്യങ്ങൾ അപര്യാപ്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. മുൻപ് ഫ്രാൻസിസ് പാപ്പ ലാറ്ററനിലെ ഭൂപ്രദേശത്ത് ഇതിനായി സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിലും വത്തിക്കാൻ സിറ്റിക്ക് ഉള്ളിൽ തന്നെ പുതിയ സൌകര്യങ്ങൾ ഒരുക്കുന്നതാണ് കൂടുതൽ അഭികാമ്യമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ മാറ്റം. പദ്ധതിയുടെ നിർവഹണത്തിനായി വത്തിക്കാൻ ഗവർണറേറ്റ് അപ്പസ്തോലിക ആർക്കൈവുമായും ലൈബ്രറിയുമായും പൂർണ്ണ സഹകരണത്തിൽ പ്രവർത്തിക്കും. ആർക്കൈവിനും ലൈബ്രറിക്കുമുള്ള സൌകര്യങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും അത് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുമായി ഒരു വത്തിക്കാൻ ഫൗണ്ടേഷൻ രൂപീകരിക്കുവാൻ പാപ്പ ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 13 തീയതി ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വെച്ച് മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ വിശ്വാസികൾക്കായി നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 24 ഞായറാഴ്ചയിലെ വചനഭാഗങ്ങളെ ആധാരമാക്കിയാണ് പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശം നൽകിയത്.

0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭ ഞായറാഴ്ച.
1: Cari fratelli e sorelle, buona domenica. Oggi il Vangelo ci parla di un valore fondamentale della vita cristiana, il perdono. Gesù lo ha insegnato e testimoniato fin sulla croce, dove ha pregato il Padre per i suoi persecutori con le parole che tutti conosciamo. Perdona loro perché non sanno quello che fanno. Nel brano odierno, Pietro interroga il Maestro proprio su questo tema. Il Signore gli chiede: se il mio fratello commette colpe contro di me, quante volte dovrò perdonarli?
0: ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന മൂല്യമായ ക്ഷമയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് സംവദിക്കുന്നത്. ഈ ക്ഷമയുടെ പാഠമാണ് കുരിശിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്കുകളിൽ തന്നെ പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചു: പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല. ഈ ഒരു ആശയത്തെപ്പറ്റി പത്രോസ് ഗുരുവിനോട് ചോദ്യം ഉന്നയിക്കുന്നതാണ് ഇന്നത്തെ വചനഭാഗത്തിൽ നാം കാണുന്നത്. കർത്താവെ, അവൻ ചോദിക്കുന്നു, എന്നോട് തെറ്റു ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? അവന്റെ വാക്കുകൾ അവന്റെ ഹൃദയവിശാലതയെ വെളിപ്പെടുത്തുന്നു. കാരണം 7 എന്ന സംഖ്യ യഥാർത്ഥത്തിൽ തിരുവചനത്തിൽ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. അതുപോലെ 7 തവണ ക്ഷമിക്കുക എന്നാൽ വിശാലമായി ക്ഷമിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ അവയെല്ലാം അതിശയിപ്പിക്കുന്നതായിരുന്നു യേശുവിന്റെ മറുപടി. 7 എന്നല്ല 7 70 പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അതായത്, ക്ഷമ എന്നത് എല്ലാ അതിരുകളെയും അളവുകളെയും അതിലംഘിക്കുന്നതായിരിക്കണം എന്നതാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. തന്റെ ചിന്ത കൂടുതൽ വ്യക്തമാക്കുന്നതിനായി രക്ഷകൻ, തന്റെ യജമാനന് വീട്ടുവാൻ കഴിയാത്തത്ര വലിയ കടമുണ്ടായിരുന്ന ഒരു ദാസന്റെ ഉപമ വിശദീകരിക്കുന്നു. യജമാനന്റെ കാരുണ്യത്താൽ അവന് കടം ഇളച്ചുകിട്ടിയെങ്കിലും അവൻ തന്റെ സുഹൃത്തിനോട് അതേ കാരുണ്യം കാണിക്കാഞ്ഞതിനാൽ അവൻ ശാസിക്കപ്പെടുകയും കഠിനമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ദാനം ചെയ്യുന്നതിലും ക്ഷമിക്കലിലുമാണെന്ന് യേശു ഈ വാക്കുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമുക്ക് നൽകിയതെല്ലാം അവന്റെ കറയില്ലാത്ത സ്നേഹത്തിൽ നിന്നുമാണ്. വിശാലമായ ആ നന്മയോട് പ്രതികരിക്കുന്നതിൽ നമ്മൾ പൂർണ്ണരാണെന്ന് പറയുവാൻ ആർക്കും സാധിക്കില്ല. ഇക്കാരണത്താൽ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഉറവിടമായ ഉദാരമനസ്കത നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ചട്ടം കൂടിയാണ്. ഇത് നാം അനുദിനം അനുഭവിക്കുന്നു. ക്ഷമ ഏറെ ആവശ്യമാണ്. അതിന്റെ അഭാവത്തിൽ സമാധാനത്തോടെ ജീവിക്കുക അസാധ്യമാണ്. അടുത്തു തന്നെയോ അല്ലെങ്കിൽ പിന്നീടോ ഈ അഭാവം ഹൃദയങ്ങളിലും ആളുകൾക്കിടയിലും സംഘർഷങ്ങൾ, ആരോപണങ്ങൾ, നീരസങ്ങൾ, പകകൾ എന്നിവ ഉത്ഭവിക്കുവാൻ കാരണമാകുന്നു. ഇവ ബന്ധങ്ങളെ നശിപ്പിക്കുന്നു, കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്നു, അങ്ങനെ യുദ്ധങ്ങൾക്ക് തിരികൊളുത്തുന്നു. മനുഷ്യന്റെ ഭൗതികവും ധാർമ്മികവുമായ ദാരിദ്ര്യം ഒരു നിമിഷത്തേക്ക് ചക്രവാളത്തെ ഇരുട്ടാക്കുകയും പാത അനിശ്ചിതമാക്കുകയും ചെയ്തിടത്ത് പോലും ക്ഷമ മാത്രമേ സ്വതന്ത്രമാക്കുകയും പ്രകാശം തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നുള്ളൂ. ക്ഷമ ഒരു നല്ല കാറ്റുപോലെ സൂര്യൻ വീണ്ടും പ്രകാശിക്കുന്നത് കാണുവാൻ സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഏറ്റവും കട്ടിയുള്ള മേഘങ്ങളെപ്പോലും അകറ്റുന്നു. വിശുദ്ധ പത്രോസ് പോലും തന്റെ ജീവിതത്തിൽ ഈ ക്ഷമ ഏറെ തവണ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും യേശുവിന്റെ പീഡാനുഭവ നിമിഷങ്ങൾക്കിടയിൽ അവനെ തള്ളിപ്പറഞ്ഞതിനു ശേഷം തടാകക്കരയിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ എന്നെ അനുഗമിക്കുക എന്ന ക്ഷണവും ഉൾച്ചേർന്നിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ ആദ്യ കൂടിക്കാഴ്ചയിലെ പോലെ തന്നെ യേശു പത്രോസിനെ കാണുന്നു. പഴയതെല്ലാം മറക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കരുണ അപ്പസ്തോലന്മാരുടെ ദൗത്യത്തിന്റെ പ്രഥമ സ്ഥിരീകരണം കൂടിയാണ്. ആദ്യ ചുവടുകൾ ഏറെ പ്രയാസകരമാണെങ്കിൽ പോലും എപ്പോഴും ക്ഷമിക്കുവാനും വിദ്വേഷത്തെ ജയിക്കുകയും എല്ലാ പകയും അകറ്റുകയും ചെയ്യുന്ന സ്നേഹത്തിന്റെ ശാന്തവും സൗഖ്യദായകവുമായ പ്രകാശം ധൈര്യത്തോടും സ്ഥിരതയോടും കൂടി പ്രസരിപ്പിക്കുവാനും കരുണയുടെ മാതാവായ കന്യകാമറിയത്തോട് നമുക്കപേക്ഷിക്കാം. പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് കർത്താവിന്റെ മാലാഖ എന്ന മധ്യാഹ്ന പ്രാർത്ഥന ചൊല്ലുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nuntiavit Mariae
2: et concepit Spiritus Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.
1: Ecce ancilla Domini.
2: Fiat mihi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitat in nobis nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: Divinum officiamur promissionibus Christi.
1: Oremus. Gratiam tuam, quesumus Domine, mentibus nostris infunde, ut qui angelo nuntiante, Christi filii tui incarnationum coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et lux perpetua luce ad eis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: set nomen Domini benedictum,
2: et sol nunc et usque in saeculum,
1: adiutorium nostrum in nomine Domini,
2: qui feci celum et terram.
1: Benedicat vos, omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: തുടർന്ന് 2001 സെപ്റ്റംബർ മാസം 11 തീയതി ന്യൂയോർക്കിൽ നടന്ന ഭീകരാക്രമണത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിന്റെ ഇരകൾക്കായും അവരുടെ കുടുംബങ്ങൾക്കായും താൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സമാധാനം ഏവരും കാംക്ഷിക്കണമെന്നും അതിനായി പ്രാർത്ഥിക്കണമെന്നും യജ്ഞിക്കണമെന്നും ഏവരെയും പാപ്പ ആഹ്വാനം ചെയ്തു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനേത്തെ സി എം ഐയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം ആലാപനം എലിസബത്ത് രാജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 13-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ലിയോ 14-ാമൻ പാപ്പായ്ക്ക് 71-ാം ജന്മദിനം. 1955 സെപ്റ്റംബർ മാസം 14-ാം തീയതി അമേരിക്കയിലെ ചിക്കാഗോയിൽ ജനിച്ച പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ തന്റെ 71-ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ പാപ്പ ലോകമെമ്പാടുമുള്ള ജനതയ്ക്കുവേണ്ടി നടത്തിയ സമാധാനത്തിനായുള്ള അഭ്യർത്ഥനകൾ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ, മാതൃകകൾ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ രാഷ്ട്ര സമൂഹ മത തലവന്മാർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചു. സഭാജീവിതത്തിന്റെ അടിസ്ഥാന മുൻഗണനയായി സുവിശേഷത്തിനും ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന നിലയിൽ വിശ്വാസത്തിനും എപ്പോഴും മുൻതൂക്കം നൽകിയ പിതാവായിരുന്നു ലിയോ 14-ാമൻ പാപ്പ എന്ന് ആശംസയിൽ ഇറ്റാലിയൻ മെത്രാൻ സമിതി എടുത്തു പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായി പാപ്പയുടെ സന്ദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന വിഷയങ്ങളിലൊന്നാണ് സമാധാനം. തന്റെ സ്ഥാനാരോഹണത്തിന്റെ ആദ്യ വർഷത്തിൽ സമാധാനം, അനുരഞ്ജനം എന്നിങ്ങനെ രണ്ടു വിഷയങ്ങളെക്കുറിച്ച് 400-ൽ തവണ പാപ്പ പരാമർശിച്ചിട്ടുണ്ട്. റോമൻ രൂപതയും തങ്ങളുടെ അധ്യക്ഷന് ജന്മദിന ആശംസകൾ നേർന്നു. ക്ഷീണത്തിന്റെയും നിരാശയുടെയും ജ്വാലകൾ ആളിക്കത്തിക്കുന്നവർ മാത്രമല്ല, സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും വീണ്ടും ജ്വലിപ്പിക്കുന്നവരും ഉണ്ടാകട്ടെയെന്ന പാപ്പായുടെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോണി പാപ്പായ്ക്ക് ആശംസകൾ നേർന്നത്. സെപ്റ്റംബർ 11 ദുരന്തം അനുസ്മരിച്ച് പാപ്പ സെപ്റ്റംബർ മാസം 13-ാം തീയതി ഞായറാഴ്ചത്തെ മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ലിയോ 14-ാമൻ പാപ്പ 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇരകളായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകുകയും സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന ചരിത്രത്തിലെ ആദ്യ പാപ്പ എന്ന നിലയിൽ ന്യൂയോർക്കിൽ 25 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ദാരുണ സംഭവത്തെ ലിയോ 14-ാമൻ പാപ്പ അനുസ്മരിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം ഏറുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവർക്കും ആ ദാരുണമായ ദിവസത്തിന്റെ മുറിവുകൾ ഇപ്പോഴും പേറുന്നവർക്കും വേണ്ടി താൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള സഹോദരീ സഹോദരന്മാരെ സംഘർഷവും അക്രമവും ബാധിക്കുന്ന ഒരു സമയത്ത് ലോകത്തിന് കർത്താവ് സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. 25 വർഷങ്ങൾക്ക് മുൻപുള്ള ദാരുണമായ സംഭവത്തിന്റെ ഓർമ്മകൾ സമാധാനത്തിനായുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്നായിരുന്നു പാപ്പയുടെ വാക്കുകൾ. ഉൻ ഫുത്തൂറോ സൊസ്തനീബിലെ മോത്തു പ്രോപ്രിയോ റദ്ദു ചെയ്തു. കോവിഡ് കാലത്ത് വത്തിക്കാനിലെ കർദിനാൾമാർക്കും മറ്റ് സേവനങ്ങൾ ചെയ്യുന്നവർക്കും ഏർപ്പെടുത്തിയിരുന്ന ശമ്പള വെട്ടിക്കുറവ് ലിയോ 14-ാമൻ പാപ്പ പിൻവലിച്ചു. കോവിഡ് 19 മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2021 മാർച്ചിൽ ഫ്രാൻസിസ് പാപ്പായാണ് ഈ പരിഷ്കരണങ്ങൾ വരുത്തുന്നതിന് ഉൻ ഫുത്തൂറോ സൊസ്തനീബിലെ എന്ന മോത്തു പ്രോപ്രിയോ പ്രസിദ്ധീകരിച്ചത്. ഈ നിയമമാണ് ലിയോ 14-ാമൻ പാപ്പ റദ്ദാക്കിയത്. അൽമായരായ ജീവനക്കാരുടെ ജോലി നഷ്ടപ്പെടാതിരിക്കുവാനും വത്തിക്കാന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാനുമാണ് ഫ്രാൻസിസ് പാപ്പ അന്ന് കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. അടിയന്തിരമായ സാഹചര്യങ്ങൾ മാറിയതോടുകൂടി മറ്റിതര മാർഗങ്ങളിലൂടെ വത്തിക്കാന്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുവാൻ സാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ഈ റദ്ദാക്കൽ. സെക്രട്ടേറിയറ്റ് ഫോർ ദ ഇക്കോണമിയുമായി കൂടിയാലോചിച്ച ശേഷം പുറപ്പെടുവിച്ച ഈ പുതിയ നിയമം 2026 സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. വത്തിക്കാൻ ലൈബ്രറി വിപുലീകരിക്കുവാൻ പാപ്പ അനുവാദം നൽകി. വത്തിക്കാൻ അപ്പസ്തോലിക പുരാശേഖരത്തിനും വത്തിക്കാൻ അപ്പസ്തോലിക ലൈബ്രറിക്കും കൂടുതൽ സ്ഥലവും പുതിയ കെട്ടിടവും അനുവദിച്ചുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചു. സമീപ ദശകങ്ങളിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ പുസ്തകശേഖരത്തിലും അനുബന്ധ സ്ഥാപനങ്ങളുടെ രേഖകളുടെ പ്രസിദ്ധീകരണത്തിലും ഉണ്ടായ ഗണ്യമായ വർദ്ധനവ് നിലവിലെ സ്ഥലസൗകര്യങ്ങൾ അപര്യാപ്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. മുൻപ് ഫ്രാൻസിസ് പാപ്പ ലാറ്ററനിലെ ഭൂപ്രദേശത്ത് ഇതിനായി സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിലും വത്തിക്കാൻ സിറ്റിക്ക് ഉള്ളിൽ തന്നെ പുതിയ സൌകര്യങ്ങൾ ഒരുക്കുന്നതാണ് കൂടുതൽ അഭികാമ്യമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ മാറ്റം. പദ്ധതിയുടെ നിർവഹണത്തിനായി വത്തിക്കാൻ ഗവർണറേറ്റ് അപ്പസ്തോലിക ആർക്കൈവുമായും ലൈബ്രറിയുമായും പൂർണ്ണ സഹകരണത്തിൽ പ്രവർത്തിക്കും. ആർക്കൈവിനും ലൈബ്രറിക്കുമുള്ള സൌകര്യങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും അത് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുമായി ഒരു വത്തിക്കാൻ ഫൗണ്ടേഷൻ രൂപീകരിക്കുവാൻ പാപ്പ ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ മാസം 13-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ വെച്ച് മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ വിശ്വാസികൾക്കായി നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 24 ഞായറാഴ്ചയിലെ വചനഭാഗങ്ങളെ ആധാരമാക്കിയാണ് പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശം നൽകിയത്.

0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭ ഞായറാഴ്ച.
1: Cari fratelli e sorelle, buona domenica. Oggi il Vangelo ci parla di un valore fondamentale della vita cristiana, il perdono. Gesù lo ha insegnato e testimoniato fin sulla croce, dove ha pregato il Padre per i suoi persecutori con le parole che tutti conosciamo. Perdona loro perché non sanno quello che fanno. Nel brano odierno, Pietro interroga il Maestro proprio su questo tema. Signore, gli chiede, se il mio fratello commette colpe contro di me, quante volte dovrò perdonarli?
0: ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന മൂല്യമായ ക്ഷമയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് സംവദിക്കുന്നത്. ഈ ക്ഷമയുടെ പാഠമാണ് കുരിശിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്കുകളിൽ തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല. ഈ ഒരു ആശയത്തെപ്പറ്റി പത്രോസ് ഗുരുവിനോട് ചോദ്യം ഉന്നയിക്കുന്നതാണ് ഇന്നത്തെ വചനഭാഗത്തിൽ നാം കാണുന്നത്. കർത്താവെ, അവൻ ചോദിക്കുന്നു, എന്നോട് തെറ്റു ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? അവന്റെ വാക്കുകൾ അവന്റെ ഹൃദയവിശാലതയെ വെളിപ്പെടുത്തുന്നു. കാരണം 7 എന്ന സംഖ്യ യഥാർത്ഥത്തിൽ തിരുവചനത്തിൽ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. അതുപോലെ 7 തവണ ക്ഷമിക്കുക എന്നാൽ വിശാലമായി ക്ഷമിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ അവയെല്ലാം അതിശയിപ്പിക്കുന്നതായിരുന്നു യേശുവിന്റെ മറുപടി. 7 എന്നല്ല 7 70 പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അതായത്, ക്ഷമ എന്നത് എല്ലാ അതിരുകളെയും അളവുകളെയും അതിലംഘിക്കുന്നതായിരിക്കണം എന്നതാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. തന്റെ ചിന്ത കൂടുതൽ വ്യക്തമാക്കുന്നതിനായി രക്ഷകൻ തന്റെ യജമാനന് വീട്ടുവാൻ കഴിയാത്തത്ര വലിയ കടമുണ്ടായിരുന്ന ഒരു ദാസന്റെ ഉപമ വിശദീകരിക്കുന്നു. യജമാനന്റെ കാരുണ്യത്താൽ അവന് കടം ഇളച്ചു കിട്ടിയെങ്കിലും അവൻ തന്റെ സുഹൃത്തിനോട് അതേ കാരുണ്യം കാണിക്കാഞ്ഞതിനാൽ അവൻ ശാസിക്കപ്പെടുകയും കഠിനമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ദാനം ചെയ്യുന്നതിലും ക്ഷമിക്കലിലുമാണെന്ന് യേശു ഈ വാക്കുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമുക്ക് നൽകിയതെല്ലാം അവന്റെ കറയില്ലാത്ത സ്നേഹത്തിൽ നിന്നുമാണ്. വിശാലമായ ആ നന്മയോട് പ്രതികരിക്കുന്നതിൽ നമ്മൾ പൂർണ്ണരാണെന്ന് പറയുവാൻ ആർക്കും സാധിക്കില്ല. ഇക്കാരണത്താൽ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഉറവിടമായ ഉദാരമനസ്കത നമ്മൾ ഒരുമിച്ചു ജീവിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ചട്ടം കൂടിയാണ്. ഇത് നാം അനുദിനം അനുഭവിക്കുന്നു. ക്ഷമ ഏറെ ആവശ്യമാണ്. അതിന്റെ അഭാവത്തിൽ സമാധാനത്തോടെ ജീവിക്കുക അസാധ്യമാണ്. അടുത്തുതന്നെയോ അല്ലെങ്കിൽ പിന്നീടോ ഈ അഭാവം ഹൃദയങ്ങളിലും ആളുകൾക്കിടയിലും സംഘർഷങ്ങൾ, ആരോപണങ്ങൾ, നീരസങ്ങൾ, പകകൾ എന്നിവ ഉത്ഭവിക്കുവാൻ കാരണമാകുന്നു. ഇവ ബന്ധങ്ങളെ നശിപ്പിക്കുന്നു, കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്നു, അങ്ങനെ യുദ്ധങ്ങൾക്ക് തിരികൊളുത്തുന്നു. മനുഷ്യന്റെ ഭൗതികവും ധാർമ്മികവുമായ ദാരിദ്ര്യം ഒരു നിമിഷത്തേക്ക് ചക്രവാളത്തെ ഇരുട്ടാക്കുകയും പാത അനിശ്ചിതമാക്കുകയും ചെയ്തിടത്ത് പോലും ക്ഷമ മാത്രമേ സ്വതന്ത്രമാക്കുകയും പ്രകാശം തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നുള്ളൂ. ക്ഷമ ഒരു നല്ല കാറ്റുപോലെ സൂര്യൻ വീണ്ടും പ്രകാശിക്കുന്നത് കാണുവാൻ സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഏറ്റവും കട്ടിയുള്ള മേഘങ്ങളെപ്പോലും അകറ്റുന്നു. വിശുദ്ധ പത്രോസ് പോലും തന്റെ ജീവിതത്തിൽ ഈ ക്ഷമ ഏറെ തവണ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും യേശുവിന്റെ പീഡാനുഭവ നിമിഷങ്ങൾക്കിടയിൽ അവനെ തള്ളിപ്പറഞ്ഞതിനു ശേഷം തടാകക്കരയിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ എന്നെ അനുഗമിക്കുക എന്ന ക്ഷണവും ഉൾച്ചേർന്നിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ ആദ്യ കൂടിക്കാഴ്ചയിലെ പോലെ തന്നെ യേശു പത്രോസിനെ കാണുന്നു. പഴയതെല്ലാം മറക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കരുണ അപ്പസ്തോലന്മാരുടെ ദൗത്യത്തിന്റെ പ്രഥമ സ്ഥിരീകരണം കൂടിയാണ്. ആദ്യ ചുവടുകൾ ഏറെ പ്രയാസകരമാണെങ്കിൽ പോലും എപ്പോഴും ക്ഷമിക്കുവാനും വിദ്വേഷത്തെ ജയിക്കുകയും എല്ലാ പകയും അകറ്റുകയും ചെയ്യുന്ന സ്നേഹത്തിന്റെ ശാന്തവും സൗഖ്യദായകവുമായ പ്രകാശം ധൈര്യത്തോടും സ്ഥിരതയോടും കൂടി പ്രസരിപ്പിക്കുവാനും കരുണയുടെ മാതാവായ കന്യകാമറിയത്തോട് നമുക്കപേക്ഷിക്കാം. പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് കർത്താവിന്റെ മാലാഖ എന്ന മധ്യാഹ്ന പ്രാർത്ഥന ചൊല്ലുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nuntiavit Mariae
2: et concepite Spiritus Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.
1: Ecce ancilla Domini.
2: Fiat mihi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitat in nobis nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: dignificiam promissionibus Christi.
1: Oremus. Gratiam tuam, quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui incarnationum coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et us perpetua lucia Deis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: sed nomen Domini benedictum,
2: et sol nunc et usque in saeculum,
1: adiutorium nostrum in nomine Domini,
2: qui feci celum et terram.
1: Benedicat vos, omnipotens Deus, Pater, et Filius, et Spiritus Sanctus.
2: Amen.
0: തുടർന്ന് 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി ന്യൂയോർക്കിൽ നടന്ന ഭീകരാക്രമണത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിന്റെ ഇരകൾക്കായും അവരുടെ കുടുംബങ്ങൾക്കായും താൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സമാധാനം ഏവരും കാംക്ഷിക്കണമെന്നും അതിനായി പ്രാർത്ഥിക്കണമെന്നും യജ്ഞിക്കണമെന്നും ഏവരെയും പാപ്പ ആഹ്വാനം ചെയ്തു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനേത്ത് സി എം ഐയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം ആലാപനം എലിസബത്ത് രാജു.